அவசதி காய் வினாடி சதாய் விலும என்எஸ்பி பேங்கோங் ബാങ്കോ കാട്ടിയത്ത് കിടക്കാൻ ഡിജിറ്റൽ ബാങ്കിംഗ് എൻഎസ്ബി ഡിജിറ്റൽ ഡ്രൈവ് എവനാദ്യോ ആകെ കമ്മറ്റ നഗരയിട്ട് അരകിനേനോ ഇതിനെനിസ എയാളോ ആകെ പ്രദേശത്തെ ആവാഹം അനിവാര്യൻ മുനുകെഹെന്ന് മുക്കത ഹറിമൻ ലേസിംഗ് മേദേവാൽ കിടക്കാൻ പോലോ അന്നിസ എപ്പ എക്കാ പാവിച്ചകല് ഗന്ധനു കരണക്കട ആറ് ബാങ്കോട്ട് ഗിഹില്ല കിരണോ ആകെ സ്ലിപ്പ് എക്കാ കഥട്ട് എന്നത്തെ നിസ സീലെക്കാക്കെ മോകി കൊട്ടലത്തെ ഹിന്ന അപ്പേ മുന്ന തീരുമാനോ പൊടി സഖിയാ കണിമേക്ക അറിയിട്ട് ഉണ തന്നെ കേളനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ കൊച്ചിര ലേസിതു കിയന കാരണം ഇവകേമ കൊച്ചിര വിശ്വാസവന്തതു കിയന കാരണം ഒയാട്ട പഹദ്ദിലിവ തേരും കരന്ന തമായി എൻഎസ്ബി ബാങ്കോ മേ ഡിജിറ്റൽ ഡ്രൈവ് തെവുന അതിയറ ഒഗലാന്റ അരഗിന ഇന്നേ അത് പഹല സനിദ രാഗമ ഗുവൻ പാലമ ഗാവ തമായി ഗലൈ ഹിറ്റെനോ നിറ്റംബുവ ബസ്രത നെവതും പലാസലട നൊദാന ദയക ഹല ദനഗത്ത കേല മുകു തൗലക് വെന്നാനെ എഹിന്ദാ ഓഗി പ്രദേശിട്ട ആവഹമ അനിവാര്യന്മ ഇകലങ്ങ കിഹില്ല മുനിക ഹെന്നി കേല ആദരിൻ മതാ കരണോ ഇവകിമ തമായി ഫേംസ് ആയകനത് മംഗലന്റി ക്യാന്നം പീരിയഡ്സ് നമ്മ സർട്ട് അപ്പി മെന്റലി വകേമ ഫിസിക്കലി സ്റ്റേബിൾ നാനേ നേത് കിസിമ അടാ കിറന്നി ഹിതന്നെ സമനെ നെതിനെ ആസാവിൻ കരപ്പു കിസിമ ദയ കിതാട്ട് കിറന്നി ഹിതന്നെ ആസാവിൻ കാപ്പു കേമക്വത് കന്ന് ഹിതന്നെ അമ്മത്തു അമ്മത്തു ഹരി വിയർഡ് ക്രേവിങ്സ് എന്നോ വിന വിന കേക്ക് ജാതി അമ്മത്തു അമ്മത്തു ദേവാൽ കന്ന് ഹിതനോ ഹബൈ സമ്പൂർണ്ണ വിനസ് ഹബൈ വിനസ് ദരാഗിന് അപ്പിട്ട് സിദ്ധുവെനോ ലോകിട്ട് മൂന്ന് തന്നെ ഇസ്രാഹട്ടെ അമ്മ പീരിയഡ്സ് നിസ അത്ര നൊവീന് എനിസാ തമായി ബബാലിന്ന അമ്മ കെനക്കുന തോയാ ഓഫീസ് എന്ന ലേഡി കെനക്കുന ഇസ്കോലെന്ന് നങ്കി കെനക്കുന ഫെംസ് ആയ പുറത്തിട്ട് ലങ്കത്തെ ആകാൻ കിളമോ മതക്കരാനെ അകെ സ്കൂൾ ബാഗി കേത് ഹെമനത്ത ഓഫീസിക്ക് ലൊക്കേക്കേത് കായക്കേത് ഗെതറ അൽമാരേത് കബേത് കുത്തനൂന ഫെംസ് ആയ ദാലത്തെ ആകാൻ അപ്പി ഹബോട്ടുമ തറാ തിരുമു ഭേദയാക് നോ ഗന്ന് പുലുവൻ ദറന്ന് പുലുവൻ ഗാനക്കിട്ട് നമ്മായി ഫേംസ് ആയി നെസെലെ സൈസു തത്വ സാധിക്ക തെക്കൈന ലീക്കനത്തെ അതികിനിന്ന് പാസു നീമ പാഡിക്കാക്ക് തോരണോന ഫേംസ് ആയി നമുക്കേല നമ്മ ബലലഗന്ന് അവിടെ ഇന്നോ കട്ടിയ ഗുഡാ കേക്കത്ത് കിടക്കാന്ന് മിന്നു മേ സിന്ധു ടിക്കഹാനെയാണ് കോൾ കിട്ടി പോയാട് തമായി ചാൻസ് ഒക്കെ തന്നെ അതന്നെ പൊലൊണ്ടറുവെ രമണിയൊക്കെ കഥാക്കല ഹായ് ആദരി നോവ തെക്കത്ത് കിടക്കാന്നു വകിവ പാനദുര ശ്രീശ്രീ ടൈൽ ഷോപ്പിക്ക് ചമീന്ദായ ചതുരാനി മിസ് കവീഷ മീ കട്ടിയാ തെക്കുവ സിന്ധു അക്ക ഹമ്മയി കേലക്കേനു ഇവകിമ തമായി ആ രസനീപ്പിലായിന്റെ ഫലൻ പിറ്റിയ ഹിതാനിയാക്ക ലിയനാരാച്ചായ കട്ടിയമ്മ ആദരൻ മതാക്കിറന്ന് കേലക്കേനു ഇഗാവട്ട് ഹെരിപ്പിറ്റിയാകുമോ അമ്മലാംഗിനിയേ അമ്മ കഥാകല ഹസ്ബൻഡ് അബേസൂരി ഇഗാവട്ട് റുവാന്തിക വിശ്വ യാകെ അമ്മ തെൽമ താത്ത സഞ്ജീവ കട്ടിയ മികത്തു കിടകാന്ന് കിളക്കിനോ സിന്ധു ടിക്കാക്കാന്ന് ആദരെ നികത്തു കിടക്കാനോ താങ്ക് യു മറ്റു കോൾ കലാട്ട ഈട് പാസേ സീതു മെത്തേക്കൊട്ട് നീയായ കഥാക്കല അയോധ്യ വൈഫ് നീലകാന്തി നീ കട്ടിയ മികത്തു കിടകാന്ന് കേളക്കേനോ ഉഹന ഗല ഹിറ്റിയാവ നളിനയ്യ യാകെ ഫുമിലേക്ക് ഒക്കുമായി ഇതാകാനോ മീ സിന്ധു ആയി തൃട്ടിക്കായ ഹമ്മ

ਰੋਸ਼ਾਨਾ ਯਾ ਤੁਮ ਦੇ ਨਾਰ ਗਿਣਿਆ ਨੇ ਅਰੇ ਰੋਸ਼ਾਨਾਗੇ ਉਮਾ ਹਨ ਦੇਨੰ ਉਖੋਟਮ ਖਾਲੀ ਮਿਨ ਮੇ ਖਟੀ ਵਾਪੀ ਇਕਤੁ ਕਰ ਗੰਨੋਰੇ ਕੈ ਗੱਲੇ ਪੁਸ਼ਪਾਂਗਨੀ ਅਕਾ ਵੇਨਦਾ ਮਟ ਮੈਸੇਜ ਕਰਨ ਇਕ ਨਿਕਰਾਨੇ ਕੁਮਾਰੀ ਆਦ ਕਾਲ ਇਕ ਕਰਗਿਨ ਕਥਾ ਕਰਨ ਮਾਸਾਈ ਕੇਲ ਹਿਤਨਾਲ ਕੁਮਾਰ ਵੈਡੇ ਹਰਗੇ ਅਨੇ ਅਨੇ ਮੰਗ ਆਦਰੇ ਵਾਟ ਆਦਰੇ ਨਿਕਤੁ ਕਰ ਗੰਨ ਹਸਬੰਡ ਨਿਮਾਲ ਲੈ ਵਗੀ ਮੋਰਿਕ ਮਾ ਅਪਰਲ ਲਿਕੇ ਵੈਡ ਕਰਨ ਕੁਮਾਰ ਟ੍ਰੀਵਲ ਪਾਕੇ ਕੀ ਖੋਲਟਿਕ ਕੁਮਾਰ ਇਕਤੁ ਕਰ ਗੰਨ ਕੇਨੋ ദേക്കോ ദേക്കോ കാദരിങ് ഒഗുല കോ ഇക്കത്ത് കിരഗാനോ ഇഗാവട കണ്ണന്തുട്ട ഇഹലകമ ബേക്കറി രസികയെ കഥാക്കല അത് രാജായ നാലു കൊല്ല തനിയും വേട ഒക്കോമ ടിക പോരുണുവിട്ട് ദാല മേ ദല്ലു ദവാൽട്ട് കാവേ ഹപ്പോയ് ഹപ്പോയ് ഉത്തു റന്ന ഹറിയന്നോ എനിക്ക് അനേക നീട്ടേ ആദരം മാലേസല സംഗീത് മല്ലി ഇഗാവട്ട നിലുഗാമട്ടിക്ക് പത്താത്തലു സെറ്റിക്കായി ഹിരാണി അക്കവായി ഹിരാണി അക്ക ടിക്മാൻ സുവേ ലബെന്നി കെല്ലാ പ്രാർത്ഥന കരണോലേ വകിമ മത്തമുകുട്ട് സുനിയൽ കടേ അയ്യ അക്ക ദെന്നമായി കെളിമണ്ഡലി റേണു അക്കവായി ഒക്കോമലോ മികത്തു കിടകാന്ന് കേൾക്കിനോ സിന്ധുട്ട് കഹ ജയ വേ മാതിരി നികത്തു കിടകാനോ താങ്ക് യു ഒക്കട്ടും കോൾ കലാട്ട് ഹായ് കിന്ദ്രി ലസ്സന സിന്ധുക്കിട്ട് അഭിവാത് എക്കത്തു കിടക്കാൻ യക്കല മുതാ നായക വെല്ലുന്ന സംഘിരണേ നൂറപാറേ അക്കല സമ്പത് ബേക്കറി ദമ്മുനു പുല കേകൾ വെടിക്കിരണ ഹെമോമായി ഗവേ ഹെമോമായി ആദരെ നികത്തു കിടകാന്ന് കേൾക്കിനോ ജയവേ വാ

விளையாட்டு ஹரியானே செவனுக்குள்ள மதுக்கா கெசட்டு பண்ணியோ கோவிட்டுக்கு துடான்கள் ജീവശക്തി രസായന സിവനുക്കിന് ജീവവല അമ്ല പെട്ട സൂര്യ സിവനുക്കില ഹന്തി രാജ്യത്തായാലും ബന്ധുല വീരപ്പെരും വൈദ്യുതമാകിയ അധീക്ഷനെ സെവനകിൽ ആയുർവേദ ഔഷധ നിഷ്പാദന പുതുക്കലിക്ക് സമാഗമിതമായി നിഷ്പാദന ലക്ഷക്ക് ഡിസ്കൗണ്ട് ഒക്കെയാണോ ഈ അമ്പത്തി രൂപ ലീസിക്കാക്ക് ദാലകണമെന്ന് ലീസിൻ ഡൗൺ പേയ്മെന്റ് വടിക്കല്ലേക്കാലേ ഏക്കൻ നിദാസാക്കുന്ന ഒലുവറ്റ് സഹനയാക്കുന്ന തവാത് രൂപ പനസ്നാഹക്കടുക്കരുണോ ഏക്കോ മികത്തൂനാമതമായി ലക്ഷക്കഹമാറ മെവിധേറ്റ് മിലാഡു എന്നുവാട് സാമാന്യ വിലന്ത പല വട്ടിനാക്കമ വേണ്ടി ഹത് ലക്ഷ അനോ ഹൈദാസ് പൻസിയായി ഗാനാഡോനാമ ഹയ ലക്ഷ ഹത്തലിസ് ഹൈദാസ് പൻസേക്കിട്ട് ഒകലാന്റെ മീ സ്കൂട്ടിയൊക്കെ ഒകലങ്കി കിറങ്ങാൻ പുലവൻ കമതിയ അബൈ മതക്കായി തൊക സേമിതായി പെട്രോൾ സോന്നിട്ട് പോവാദൂന് കെഡി റൈസ് മോട്ടർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒകലാന്റെ അരകിനേന മീ പെട്രോൾ ബൈക്കൊക്കെ ആകി കിറങ്ങന്ന് ദമ്മ കഥാക്കിറാന്ന് ബിന്ദുവായി ഹത്ത ഹത്തായി ഹാരസ്യ ഹയായി ഹത്തലിസ് തുനയാണു ഹത്തട്ട് ബിന്ദുവായി ഹത്ത ഹത്തായി ഹാരസ്യ ഹയായി ഹത്തലിസ് തുനയാണു ഹത്തൈ ഒകലാന്റെ വെരി വിസ്തൃ ദനകന് പുലവന്നെ

0: ഉൽപ്പാദന
1: ഡെങ്കു ബാധുവാൻ ആരക്ഷാവട്ട് പെങ്കിരി അടങ്ങു സിദ്ധാലേപ്പ് മൊസവേ സ്പ്രേ സിയട്ട് സിയക് സ്വാഭാവികായി സമട ഹിതകരായി സിദ്ധാലേപ്പ് മൊസവേ സ്പ്രേ മധുരുവാൻ പലവാഹരണ വിശേഷജ്ഞ

മകെ ആദരേ ന മകെ ഉന തരംഗക്ക് ഏ ആദരേട്ട് തേങ്ങ അവരുടെ പഹാക്കിവരായി ഗലപ്പുനെ നത്തി അപ്പേ ആദരേ അപ്പി ഗലപ്പകെ നിസ്സരാട്ടെ.